0: കുടുംബം ദേഹത്തിലാണ് യാത് പൊളിപ്പിച്ചത്.
1: ദൈവം
0: അന്ന് ജീവകീതത്തെ പാടി